ചൂട്ടായ ശാസക്കട്ടെ ലാഖ കോടത്താവ ദ്രവത്തിനാവയമായ പച്ച പാപ എനിക്ക് പോകിപ്പിക്കാക്കിയ കരാനാ ദ്രവത്താവ കാബ് കാമരാ

നമസ്തുഭംഗ പഞ്ചേ നമാസ്തുഭംഗ കാലേ നമാസ്തുഭംഗ പാലേ നമോ സർവദേശേ നമോ സർപേശേ നമോ രാജരാജേ നമോ സാസാജേ നമോ ഷാഷാഹേ നമോ മാഹമാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഗ രോഗേ നമോ സോഖ സോഖേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർപീതം നമോ സർവജ്ഞാനം പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃശ്യം നമോ സർവരംഗേതര ഭംഗീയ രംഗേ നമോ ജീവ ജീവം നമോ ബീജ ബിജയ ഖജയ ബിജയ സ്മസം പ്രസജേ കൃപാലം സ്വരൂപകർമ്മം പ്രണാസി സദാ സർവദാ ഹൃദ് സിദ്ധംഗ നിവാസി ചർപ്പട ശാന്ത പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ കാല ജോഗയാചാല ഭോഗയാചാല രാജയാട്ടാൽ സാജയാഖാൽ ധർമ്മങ്ങളിൽ അകർമ്മ സർവംഗ ദാത സർവം ഖ്യാത സർവംഗ പാനേ സർവംഗ മാനേ സർവം പ്രാണം സർവം തരാനം സർവം ഭുക്ത സർവം ജുക്ത സർവം ദേവം സർവം പേവം സർവം കാലേ സർവംഗ പാലേ രുവാല ശാന്ത പ്രസാദ് ആദ്രുപനാദ് മൂർത്ത അജോൻ പുർഖപാര സർമാന്തരമാൻ ദേവ പേവാദുദാർ സർപാലക് സർവകാലക് സർവകോപനകാല ജതര തതർ വിരാജിപ്രസാമഠാമന ജാതജാഗ്രൂപരംഗ രേഖാദ് പുർഖുദാർ മൂർത്ത അജോൻ ആദാശേഖ ദേശൗർണ പേ ജാഗ്രൂപരേഖന രാഗ ജതര തതർ ദിശ വിസാവു അനുരാഗ്നാം ഗാംഭീന മഹതാമുന ജായ സർമാൻ സർവത്രമാൻ സദായമാന താഹ ഏക മൂർത്ത അനേക ദർശന കീന രൂപ അനേക ഖേൽ ഖേൽ അഖേൽ ഖേലൻ അന്ത്കോ ഫിർ ഏക പരമ രൂപനീത മൂർത്ത പൂർണ്ണ പൃഖ പാര സർവിശവ രസയോ രചയോ സ്വയംഭം ഗണ ഭഞ്ജനഹാര കാലഹീൻ കലാസുയുക്ത കാൽ പൃഖ ദേശ ധർമ്മതാംസു പരമരൂതലഖ പേശ അംഗരാഗന രംഗ ജാകേ ജാത് പാദന നാമ ഗർഭഗഞ്ജന ദുഷ്ട പഞ്ജന മുഗ്ധായ കാമ ആപ് രൂപ അമീ കാനുസ്തൂത് ഗർഭഗഞ്ജന സർപഞ്ജൻ ആദ്രൂപൂത് അംഗഹീന പങ്കനാത്മേ കുർഖ പാര സർവലായക സർവകായക സർഗോപുരത് പാർ സർവഗന്ത സർവന്ത സർവതേന പേഖ സർവശാസ്ത്ര

നിർഭയന്റെ കാമാതത് മുൻഗണ പ്രണാം നിർഭയന്റെ കാമാതത് അഖണ്ഡ ആലസ്യർമ്മസർവാപ്രണ്ടാഡ്യ ചാചരി ശാന്തപ്രസാദ് ഗോബിന്ദേ മുഖന്ദേ ഉദാരേ പാരേ ഹരിയന്ദ കരിന്ദ്രനാമ്യ കാമേ ഭുജംഗ പ്രയാത് ഛന്ദ് ചതുർചക്ര കർത്ത ചതുർചക്ര ഹർത്ത ചതുർചക്ര ധാന്യേ ചതുർചക്ര ജാന്യേ ചതുർചക്ര വർത്തി ചതുർചക്ര ഭർത്തി ചതുർചക്ര പല്ലേ ചതുർചക്ര കല്ലേ ചതുർചക്ര പാസേ ചതുർചക്ര പാസേ ചതുർചക്ര മാനേ ചതുർചക്ര ധാന്യേ ചാചരി ശാന്ത ന സത്ര ന മിത്ര ന പരമംഗ ന പിത്ര ന കർമ്മംഗ് ന കായ അജന്മംഗ് അജായ ന ചിത്ര ന മിത്ര പ്രേഹ പവിത്ര പ്രതിസ അതിസ അദർസ അകർസ ഭഗവതി ശാന്ത ത്വ പ്രസാദ് കഥത്തെ കെ ആ ചുജ് ദേശാ കെ ആ ബിജ് ബേസാ കെ ആ ഗഞ്ച് കർമ്മേ കെ ആ പഞ്ച് പരമേ കെ ആ ബിജ് ലോകെ കെ ആ ദുസോകെ കെ ഭൂത് ഭരണേ കെ വിഭൂത് കർണേ കെ രാജൻ പ്രഭാഹേ കെ ധർമ്മം തുജാഹേ കെ ആ സുഖ കെ ആ ശോക ഭരണേ കെ സർവാ പർണേ കെ ജഗതം കൃതി ഹെ കെ ശത്രു ശത്രി ഹെ കെ ബ്രഹ്മം സ്വരൂപേ കെ അനുഭവ അനുപേ

ഭക്തം ഭക്തനാസപ്രകാശ രചന്ത സുനന്ത ലിഖ ദിഖ ലേഖ പേഖ അടാഹ അഗാഹ അസംഭ അഗമഹ അനീല അനാഥ അനത്ത സുനത്ത് അജാത അജാത ചർപ്പട ശാന്ത ത്വപ്രസാദ സർവം ഹന്ത സർവം ഗന്ത സർവം ഖ്യാത സർവം ജ്ഞാത സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം തരാനം സർവം കർമ്മം സർവം തർമ്മം സർവം ജുഗുത സർവം ഭൂത സാബല ശാന്ത ത്വപ്രസാദ നമോ നർഗനാസേ സദൈവം പ്രകാശയ നംഗം സ്വരൂപയ ഭംഗം വിഭൂത പരമാർത്ഥം പരമാതേ സദാ സർവസാധേ അഗാധ സുരേന്ദ്രപാദ വിഭൂതേ അനംഗി അനാമേന്ദ്ര ഭംഗി തൃക്കാമേന്ദ്ര ഭംഗി സ്വരൂപേ സർവംഗി അനുപേന പോത്രേന പുത്രേന സത്രേന മിത്ര നാ താത്തേന മാതേന ജാതേന പാതേന്ദ്ര സാക്കം ശ്രീക മിത്തോ മീക സദൈവം പ്രഭാഹ അജയ അജാഹ ഭഗവതി ശാന്ത ത്വ പ്രസാദ കേ ജാഹര ജഹൂര കേ ഹാജര ഹജൂര മേസുല സലാമ സമസ്തുല കലാമ കേ സാഹിബ് ദമാ കെ സുനൽ ചിരാഗ കമൽ കരീമ കേ രാജഗ്രഹീമ കെ രോജിത ഹന്ദ കെ രാജഗ്രഹിന്ദ കരീമുൽ കുമാർ കൃഷ്ണൽ ജമാൻ കരീമുൽ ഖരാജ ഗരീബുൽ നിവാജ ഹരീഫുൽ ശിഖന്ദ ഹരാസുൽ ഫിഖന്ദ കലങ്കം പ്രണാസ സമസ്തുൽ നിവാസ അഗഞ്ജുല ഗരീമ രജായ ഗ്രഹീമ സമസ്തുൽ സുബാഹ കെ സാഹിബ് ഖരാഹ കെ നർക്കം പ്രണാസ ഭൈസ്തുൽ നിവാസ കെ സർബുൽ ഗമന മേസുൽ റമാൻ തമാമുൽ തമീജ സമസ്തുൽ അസീജ പ്രം പ്രമീശ സമസ്തുൽ അദീസ ദേശുൽ ലേഖ മേസുൽ അപേഖ സമീനുൽ ജമാഹ അമീ കുലിമാഹ കരീമുൽ കുമാല കെ ജുറത് ജമാല കെ ചലങ് പ്രകാശ കെ കെ മിത്തോ സുബാസ കെ അജബ് സ്വരൂപ കെ മിത്തോ വിഭുത കെ മിത്തോ പ്രസാ കെ ആത്മ പ്രഭാ കെ അചലങ് അനംഗ കെ മിത്തോ ഭംഗ മധുഭാര ശാന്തത്വ പ്രസാദ് മുൻമൻ പ്രണാമ ഗുണഗണ മുദാമ അർബർ അഗാഞ്ച് ഹർണർ പ്രഭഞ്ച് അൻഗണ പ്രണാമ മുൻമൻ സലാം ഹർണർ ഖണ്ഡ് ബർണർ അമണ്ഡ് അൻബാബുനാസ മുൻമൻ പ്രകാസ ഗുണഗണ പ്രണാമ ജൽസൽ മുദാമ അംശുജ് അംഗ് ആസന അപംഗ് ഉപമാ അപാര ഗത്മിത് ഉദാര ജൽസല മണ്ഡ് ദിസ്വസ അഭണ്ഡ് ജലമൽ ജൽസൽ മഹന്ത് ദിസ്വസ ബിയന്ത് അനുഭവ അനാസ തൃതർത്തുരാസ ആജാൻ ബാഹ ഏക സദാ ഓംകാരയാദ് കഥനീയനാദ് ഖൽഖണ്ഡ് ഖ്യാല് ഗുർബരകാല് കർ കർ പ്രണാം ചിത്ര നാമൻ ശുജഗാത് അജിനാപാദൻ ചഞ്ജഗാത് അന്തരഞ്ജാത് അൺടുട്ട് ഭണ്ഡാർ അൺഠട്ട് അപാർ ആഡീഠ് സർമത് ടീഠ് കർമ്മ അൻ ഭ്രൺ അനന്ദാത മഹന്തർ ബോൽ മന ശാന്ത ത്വ പ്രസാദ് കർമ്മ അല്ലേ അർക്ക

പ്രഹം സർവംകരഹ സർവാസയ സർവനാശയ കരുണാകര വിശ്വംബര സർവേശ്വര ജഗതേശ്വര ബ്രഹ്മണ്ഡസഖലഖണ്ഡസ പർത്തേ പരഹ കരുണാകര അജപ ജപ അഥപ അഥപ അകൃത കൃത അമൃത അമൃത അമൃത അമൃത കരുണാകൃത കൃത കൃത തരണി തരത്ത അമൃതേശ്വര പരമേശ്വര അമൃതേശ്വര പരമേശ്വര കൃത കൃത അമൃത അമൃത അജപ കൃത അമൃത ആമൃത നരനായക ഖലകായക വിശ്വംബര കരുണാലയ നൃപനായക സർപ്പായക പപ്പ

ജാനത ചീട്ടി തേ കുഞ്ചരയാ സുല്ലാ സപ്രകൃപാ ദുഷ്കർഫുല്ലാ സന്ദൻ ദുഃഖായ തേ ദുഃഖി സുഖപായ സാധന കെ സുഖിയേ കേ കി പീർ പിശാന ഘടഘട കെ പടപട കി ജാന ജപത് കര കരാ കര ധാരാ പ്രജാ തർത്തവ ദേഹ പാരാ ജബ ആ കർഖ കർത്ത ഹോ കബ ഹൂ തുമ്മേ മിൽത ദേ തർ സബ ഹൂ ജേതേ ബദന സിട്ട് സബ ധാരേ ആപ ആപണി ബൂജ ഉചാരേ തുമ സബ ഹീതേ രഹത്ത